എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്. എറണാകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻ്റെ പേര് നെവിൽ. മോനുണ്ട്. മോൻ്റെ പേര് അലസ്റ്റർ എന്നാണ്. പിന്നെ അപ്പ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ, കുഞ്ഞിലെ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ പാട്ടാണ്. പക്ഷേ ഒരു ഒന്നൊന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് സമയത്ത്, ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ അപ്പക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ പേര് മെൽബൺ എന്നാണ്. അപ്പ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളാണ് കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ച പാട്ടായിട്ട് അപ്പ പറയാറുള്ളൊരു പാട്ടാണ് ഈ അല്ലിയാമ്പലിന് തുടങ്ങുന്ന ഗാനം. അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി അങ്ങ് തുടങ്ങിയത്. അതുകൂടാതെ കുറച്ച് പാട്ടുകളും കൂടെ അപ്പക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാണ് കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനം.

കുറച്ച് പാട്ടുകൾ, അപ്പം സ്ഥിരമായിട്ട് പാടിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് വലിയ ഇഷ്ടമാണ്, പാടാനും കേൾക്കാനും. ചില സമയത്ത് പാട്ട് പറഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ അതിനും ചിലപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പയും അമ്മയും ഒരുപോലെ രണ്ടുപേർക്കും പാട്ടിഷ്ടമാണ്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മക്ക് കുറച്ചുകൂടെ പാട്ടുമായിട്ട് കുറച്ചധികം ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം അമ്മയുടെ ഗ്രാൻഡ് ഫാദറാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. മലയാള സിനിമയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് നടനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗായകനും ഒക്കെയാണ് അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പൻ്റെതായിട്ടുള്ള ഒരു പാട്ട് പാടാതെ വയ്യ. അതിനകത്ത് പണ്ടത്തെ ജീവിത നൗക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പാപ്പനും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ രണ്ടുപേരും പാടി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് എനിക്ക് പാടാനുള്ളത്. അതെങ്ങനെയാണ്?

ഇവിടെ പാടിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന പാപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള പുഷ്പമേലിയാസ് എന്നാണ് നമ്മൾ സ്നേഹത്തോടെ കൊല്ലത്തമ്മാമ എന്ന് വിളിക്കും. അപ്പൊ അമ്മാമ്മയുടെയും കൂടെ ഒരു പാട്ടാണിത്. അപ്പോ കുഞ്ഞിലെ ഈ പറയുന്ന പാട്ടും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതലും അപ്പയും അമ്മയും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ പാടി കേട്ടിട്ടുള്ളത്.

എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനോ ഒരു പ്രോഗ്രാമിനോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ പാട്ടുകൾ പാടും. അതിൽ സ്ഥിരമായിട്ട് വരാറുള്ള മറ്റൊരു പാട്ടാണ് സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ രണ്ടുപേരെയൊന്ന് പാടാം.

സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പാലാരിവട്ടം സെയിന്റ് വിൻസെന്റ് പോളിലാണ് നാല് വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന, അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ മിനിയാണ് എന്നെ ആദ്യമായിട്ട് മൈക്ക് പിടിപ്പിച്ച് പാട്ട് പാടിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ ഈ പറഞ്ഞ പോലെ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് ഒരു ഭക്തിഗാനമാണ്, അതൊന്ന് പാടാം.

ഈ പാട്ടും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായിക വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ശബ്ദത്തോടുകൂടിയ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളിംഗ് ഒക്കെ ഒരു 4th വരെ ഇങ്ങനെ പള്ളികളിലും അല്ലെങ്കിൽ കുർബാനയ്ക്കും ഒക്കെ ഉള്ള പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടിയിട്ടുള്ളത്. പിന്നെ 4th കഴിഞ്ഞ് 5th ഓൺവേർഡ്സ് ആണ്, 5th to 10th ആണ്, 10-10 ക്ലാസ് വരെ മേരിമാത തൃക്കാക്കരയിൽ പഠിച്ചത്. അവിടെ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ പാട്ടുകളും അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇവന്റ്സിനാണ് കൂടുതലും പോയിട്ടുള്ളത്. എന്നാലും സ്കൂളില് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ രാധികയാണ്. അപ്പൊ രാധിക പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട്, അത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ 5th ഓൺവേർഡ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് +2 ആയിട്ടും പാടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പാട്ടുകൾ അപ്പോഴും ഇങ്ങനെ നമ്മള് സ്ഥിരം എന്ന് പറയണ പോലെ പാടുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.

നല്ലൊരു ലളിതഗാനമാണ്. പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്കൂളില് KCSL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഈ സെയിം പാട്ട് തന്നെ ബേബി ടീച്ചറാണ്, ഞങ്ങൾക്ക് അവിടെ മ്യൂസിക് ടീച്ചർ ബേബി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ബേബി ടീച്ചർ ഇപ്പൊ ജസ്റ്റ് റിട്ടയർ ചെയ്തു മേരിമാതേന്ന്. ടീച്ചറാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ശരിക്ക്. കാര്യം ഞാൻ പാടുന്നത് വേറെ രീതിയിലാണ്, പക്ഷെ ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അപ്പൊ ടീച്ചർ KCSL എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അതിനകത്ത് നമ്മൾ പാടുന്നത്. അപ്പം എന്റെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്ന അന്നമ്മ ടീച്ചർ ഈ വാക്കുകളൊക്കെ എന്റെ ലിറിക്സൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ഭക്തിഗാനമായിട്ട് ഒന്ന് മാറ്റുക ചെയ്തത്. അപ്പൊ അത് പാടി ശരിക്കും 8th, 9th, 10th മൂന്ന് വർഷം അടുപ്പിച്ച് ഈ KCSL സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പൊ അന്നും ഈ സെയിം പാട്ട് തന്നെ, പക്ഷെ ലിറിക്സ് ചെറിയൊരു വ്യത്യാസത്തിലാണെന്ന് പാടിയിട്ടുള്ളത്. അതിന്റെ ജസ്റ്റ് രണ്ടു വരി ഒന്ന് പാടാം.

മൂന്ന് വർഷം അടുപ്പിച്ച് ഒരു പ്രൈസൊക്കെ കിട്ടിയോണ്ടാവും ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10th വരെ കുറേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശരിക്കും പാട്ടങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നും പാട്ടിനെ പറ്റിയില്ല. കേട്ട് പഠിക്കും, അതാണ് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഒരടുപ്പും. പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ആൽബം സോങ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കുറേ സമയമാണ്. ഇപ്പം TVയിലാണെങ്കിലും ഒരുപാട് ചാനലുകളൊന്നും ഇല്ല, എന്നാലും കുറച്ച് കുറേ അധികം നല്ല ആൽബം സോങ്സ് ഉള്ളൊരു സമയമാണ്. അപ്പം ബാലഭാസ്കറിൻ്റെയൊക്കെ പാട്ടുകളെന്ന് സ്ഥിരമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് കുറച്ച് ഒട്ടും നമുക്കിങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്ത കുറേ നല്ല പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഉള്ള കുറച്ച് പാട്ടുകളൊന്ന് പാടാമെന്ന് വിചാരിക്കുന്നു.

ഒരു 10th വരെയുള്ള ഓർമ്മകൾ ഈ പാട്ടുകളിലാണ് കൂടുതലും നിൽക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ആൽബം സോങ്സും. ദെൻ 12th വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയി. പഠിത്തമൊക്കെ ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പം കുറച്ച് ആ ഒരു പഠിത്തമാണ് കൂടുതലായിട്ടും അന്നേരം ഉണ്ടായിരുന്നത്. അവിടെയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് വിദ്യ. വിദ്യയും ഇപ്പം പഠിപ്പിക്കുവാണാളും. പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണ് വിദ്യ. വിദ്യയുടെ കൂടെയാണ് കൂടുതലും പ്രയർ സോങ്സ് പാടാനായിട്ട്. ഇപ്പം രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പ്രയർ സോങ് പാടാൻ പോകും. പ്രയർ സോങ് കഴിഞ്ഞ് ഒരു നാഷണൽ അന്തോ

കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ അവിടെയും ഉണ്ടായിരുന്നു, എന്നാലും അത്രയും മേരിമാത അതിലുണ്ടായിരുന്ന അത്രയും ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് ആ സമയത്തൊക്കെ. അവിടെയും ഈ പറഞ്ഞ അഖിലും ചന്ദനവും തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ലളിതാനൊക്കെ വേറെ കൂടുതൽ പാട്ടുകളൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, പറഞ്ഞു തരാനും ആളുകൾ കുറവായിരുന്നു. പ്ലസ് ടുവിൽ അതുകൊണ്ട് അധികം പാട്ടുകൾ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പണ്ടത്തെ പാട്ടുകൾ തന്നെയൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി വന്നപ്പോഴാണ് പഠിച്ചത്, ഭാരത് മാതയിലാണ് ഡിഗ്രി. ബികോം എം കോം പി ജിയും ചെയ്തത് അവിടെ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, അപ്പം അവരുടെ ഇടക്കും ഈ പറഞ്ഞപോലെ പാട്ടുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുത്തി പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുറേ ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇടക്കൊരു പാട്ട് പാടിക്കും. അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരവും പാടിക്കൊണ്ടിരുന്ന അഖിലും ചന്ദനവും വിട്ടിട്ടില്ല, അത് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് അല്ലെങ്കിൽ കൂടുതലും മെലഡി സോങ്സ് ആണ് കൂടുതലും ഞാൻ പാടാറുണ്ടായിരുന്നതും അവർ പാടിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളൊരു പാട്ടാണ് ആയിരം കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ട്. ആയിരം കണ്ണുമായി അത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലും നമ്മൾ ഒന്നിടക്കൊന്ന് പാടാൻ പറയുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു നല്ല വരി പാടാം.

ഈ പാട്ട് പാടുമ്പോഴത്തേക്കും കൂടുതലും നമുക്കൊരു സിനിമ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. എനിക്കും എൻ്റെ അമ്മച്ചീനെ ഒരുപാട് മിസ് ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അമ്മച്ചിക്കും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴും കൂടുതലും അമ്മച്ചീനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ആയിരം കണ്ണുമ എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിച്ചിട്ടൊരു പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്ന പാട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പ്രണയഗാനമാണ്. കുറെയൊക്കെ വിരഹമൊക്കെ കൂടെ വരണ ഒരു സോങ്ങാണ്. അതൊന്ന് പാടാം.

അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ പോലെ സെയിന്റ് തെരേസസ് കോളേജിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ചെറിയൊരു എന്താണ് ഒരു പേടിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്നേരവും കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പാട്ടുകൾ പാടിക്കും. പാട്ട് പാടും

എന്നുള്ളതാണ് ശീലം. ആ സമയത്തൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ സമയത്ത് ഒരു തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ സ്വരം മാറിയിരിക്കുമായിരിക്കും എന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ അത്രേ ഇഷ്ടമാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ പാടും എന്നുള്ളത് ആണ് എന്താണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യം. ശ്രുതിനോട് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കേണ്ടി വരില്ല, അപ്പം തന്നെ പാട്ട് കേൾക്കാം എന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പാട്ട് പാടാനായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ ഇതിനിടക്ക് കാർഡിനല്ല അല്ലെങ്കിൽ പ്ലസ് ടുവില് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ടെസ്സി. സിസ്റ്റർ ടെസ്സി എന്നെ ഒന്ന് പാടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷെ സിസ്റ്ററിൻ്റെ ഒരു ആൽബത്തിലാണ് പാടാനായിട്ട് സിസ്റ്റർ വിളിച്ചത്. അത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക്കും ആയിരുന്നു. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ കാരണം പാടാൻ പറ്റിയില്ല. അന്നും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ആദ്യത്തെ ഒരു 4 വരി പാടി നോക്കി, പാടിയ റെക്കോർഡ് ചെയ്ത് തന്നതും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണം നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു ലൈക്ക് പിള്ളേർക്കുള്ളൊരു പാട്ടാണ്. അത് എങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് നോർമലി ലിറിക്സ് ഇച്ചിരി മാറ്റി പാടുന്ന ഒരാളാണ്. അത് അധികം ചിലത് ഓർമ്മയിൽ നിൽക്കാറില്ല. ചില സ്ഥിരം പാടുന്ന പാട്ടുകളാണെങ്കിൽ ഓർമ്മയിലുണ്ടാവും, അല്ലെങ്കിൽ ലിറിക്സ് ഇത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള വരികളൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതാണ്, പാടാൻ പറ്റാതെ പോയൊരു പാട്ടാണ്.

അത്രേ ഓർമ്മയുള്ളൂ, ബാക്കി ഓർമ്മയില്ല. അത്രയും പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതൊരു സങ്കടവും കൂടിയാണ്. പിന്നെ അപ്പം പാട്ട് അങ്ങനെ ഇപ്പം കോളേജിലേക്ക് വന്നപ്പോഴാണെങ്കിലും കോളേജ് പാട്ടിനും ഡാൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച് കുറേ അങ്ങ് ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മളൊന്ന് ബാക്കി റിവിഷൻ എല്ലാം കഴിയുമ്പം ഒന്ന് പാട്ട് പാടും. ചിലപ്പോൾ നമ്മൾ പാടും, ചിലപ്പോൾ കുട്ടികൾ പാടും. കുട്ടികൾ സാധാരണ പാടിക്കാറുള്ള ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും അല്ലാതിരുന്ന സമയത്ത്, ഓഫ്ലൈനിലായിരുന്ന സമയത്ത് അവർ പാടിക്കാറുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. വീട്ടില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോനുണ്ടായി കഴിഞ്ഞപ്പോ, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോ 8 വയസ്സാവാനായി. അപ്പോ അവനെ ഉറക്കാനായിട്ടും അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അതില് ഒരു പാട്ട്,

ഒരു ചേച്ചി അനിയത്തി ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പാട്ടാണ് കൂടുതലും. എന്റെ അനിയത്തി ഞങ്ങൾ തമ്മിലൊരു 11 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവളെ പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പം അവളുടെ പേര് അക്കു എന്നാണ് ഞാൻ വിളിക്കണേ, ലയ എന്നാണ് പേര്. അപ്പൊ അപ്പയാണ് എനിക്ക് പേരിട്ടത്. അപ്പയുടെ ഒരു കസിൻ സിസ്റ്ററാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്റെ അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ് ലയ എന്ന്. എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ശ്രുതി ലയ എന്നൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിരുന്നോന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇട്ടൊരു പേരാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന അക്കു എന്നാണ്, ഇതുവരെ ലയ എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവള് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. നമ്മൾ കൂടുതൽ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയവും യാത്രയാണ് ലൈഫിൽ. അപ്പോൾ അന്നേരം കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് പാടാറുള്ള ഒരു പാട്ട്, ഇപ്പം എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണെങ്കിലും ആൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും എളുപ്പം പാടാൻ പറ്റിയ പാട്ട് ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം.

ഈ പാട്ടാണ് ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടാൻ പറയുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ നന്നായിട്ട് വായിക്കും. ആള് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പറയുന്ന പോലെ തന്നെ പഠിച്ച് വായിക്കുന്ന ഒരു ആളാണ്. ഇപ്പം കീബോർഡൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറഞ്ഞാൽ ജിയോ ഷ്രെഡിൽ ആ ആപ്പിൽ കൂടുതലും പാട്ടുകൾ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. അതുപോലെ വീട്ടിലാണെങ്കിലും ഡാഡി അല്ലെങ്കിൽ അനിയനും ഒക്കെ, അനിയനും അനിയത്തിയും ഒക്കെ പാട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ നമുക്ക് ലൈഫിലിങ്ങനെ എല്ലാ സ്റ്റേജസിലാണെങ്കിലും പാട്ടുകൾ ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം പാടാൻ, ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം. എന്നാലും എനിക്ക് കേൾക്കണേലും കൂടുതൽ പാട്ട് പാടാനാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അടുത്ത് വന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ ഏതാണ്,

ഇപ്പൊ നമ്മളൊരു പാടാനായിട്ട് പാട്ടെടുക്കുമ്പം മിക്കതും ഈ മെലഡി സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാഡ്നസ് ഫീൽ ചെയ്യുന്ന കുറച്ച് സോങ്സും ഒക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പം കേൾക്കണവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പൊ കൂട്ടുകാരാണെങ്കിലൊക്കെ ചോദിക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള പതുങ്ങിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ഒന്നിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും പാടണേ. കാര്യം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് അറിയാതെ സ്ലോ ആയി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെ

0: നല്ല പാട്ടുകൾ, ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട്. അതില് ഇപ്പം വേറൊരു പാട്ടെന്ന് പറഞ്ഞാല് മന്ദാരച്ചെപ്പുണ്ടോ, അത് നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്നാലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് പാടാം.
1: മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കൽ

ഈ പാട്ട് ഇപ്പോൾ കവർ സോങ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും ഒരുപാട് ഇതിൻ്റെ പാട്ടുകൾ നമ്മുടെ ബാലഭാസ്കറൊക്കെ പാടി അല്ലെങ്കിൽ വയലിനിൽ വായിച്ച് കേട്ടിട്ടുള്ള കുറേ നല്ല പാട്ടുകൾ, ഈ പറയുന്ന ആയിരം കണ്ണുമായി, അതുപോലെ വരമഞ്ഞളാടിയ, മന്ദാരച്ചെപ്പുണ്ട്, ഒക്കെ നല്ല കുറേ പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പാട്ട് പാടാനായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാടിയ പാട്ടുകൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോലും അപ്പയും അമ്മയൊക്കെ ഒരുപാട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയെന്നുള്ളത്, സപ്പോർട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് കുറേ മ്യൂസിക് ക്ലബും അതുപോലെയുള്ള കുറേ എന്താ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നമ്മളുടെ തിരക്ക് വരുമ്പോൾ കുറേ നമ്മളങ്ങ് മാറ്റിവെക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ അങ്ങ് മാറ്റിവെക്കും. പക്ഷേ പാട്ടിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇതുവരെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര എന്താണ് ഭയങ്കര വിഷമം തോന്നിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോഴും കേൾക്കണത് ചിലപ്പോൾ ഈ പറയുന്ന സാഡ് സോങ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ് വരണത്. മെലഡി അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് ചിരി എന്താണ് വിരഹമൊക്കെ കൂടെ കലർന്നിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പം അങ്ങനെ ആയിരിക്കും അത് മനസ്സിൽ നിന്ന് വരാൻ. കാരണം കൂടുതലും പാടിയിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ പാടിയത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളാണ്. അതിൽ കുറേ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഓരോന്നിനും ഓരോ റീസൺസും ഉണ്ട് ഓരോ പാട്ടുകൾക്കും. ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരും, ചില ഇൻസിഡൻസ് ഓർമ്മ വരും, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാട്ടുകളാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.

ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചിയോടും അതുപോലെ തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അവസരങ്ങൾ എപ്പോഴും വരണമൊന്നുമില്ല, പക്ഷേ വന്നാൽ തന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്. എറണാകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻ്റെ പേര് നെവിൽ. മോനുണ്ട്. മോൻ്റെ പേര് അലസ്റ്റർ എന്നാണ്. പിന്നെ അപ്പ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ, കുഞ്ഞിലെ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ പാട്ടാണ്. പക്ഷേ ഒരു ഒന്നൊന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് സമയത്ത്, ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ അപ്പക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ പേര് മെൽബൺ എന്നാണ്. അപ്പ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളാണ് കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ച പാട്ടായിട്ട് അപ്പ പറയാറുള്ളൊരു പാട്ടാണ് ഈ അല്ലിയാമ്പലിന് തുടങ്ങുന്ന ഗാനം. അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി അങ്ങ് തുടങ്ങിയത്. അതുകൂടാതെ കുറച്ച് പാട്ടുകളും കൂടെ അപ്പക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാണ് കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനം.

ചില സമയത്ത് പാട്ട് പറഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ അതിനും ചിലപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പയും അമ്മയും ഒരുപോലെ രണ്ടുപേർക്കും പാട്ടിഷ്ടമാണ്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മക്ക് കുറച്ചുകൂടെ പാട്ടുമായിട്ട് കുറച്ചധികം ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം അമ്മയുടെ ഗ്രാൻഡ് ഫാദറാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. മലയാള സിനിമയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് നടനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗായകനും ഒക്കെയാണ് അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പൻ്റെതായിട്ടുള്ള ഒരു പാട്ട് പാടാതെ വയ്യ. അതിനകത്ത് പണ്ടത്തെ ജീവിത നൗക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പാപ്പനും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ രണ്ടുപേരും പാടി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് എനിക്ക് പാടാനുള്ളത്. അതെങ്ങനെയാണ്?

കുറച്ച് പാട്ടുകൾ അപ്പ സ്ഥിരമായിട്ട് പാടിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് വലിയ ഇഷ്ടമാണ്, പാടാനും കേൾക്കാനും.

പിന്നെ പാടിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന പാപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള പുഷ്പമേലിയാസ് എന്നാണ് നമ്മൾ സ്നേഹത്തോടെ കൊല്ലത്തമ്മാമ്മന്ന് വിളിക്കും. അപ്പോൾ അമ്മാമ്മയുടെയും കൂടെ ഒരു പാട്ടാണിത്. അപ്പോൾ കുഞ്ഞിലെ ഈ പറയുന്ന പാട്ടും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതലും അപ്പയും അമ്മയും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ പാടി കേട്ടിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനോ ഒരു പ്രോഗ്രാമിനോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ പാട്ടുകൾ പാടും. അതിൽ സ്ഥിരമായിട്ട് വരാറുള്ള മറ്റൊരു പാട്ടാണ് സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ രണ്ടുപേരെയൊന്ന് പാടാം.

സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പാലാരിവട്ടം സെയിന്റ് വിൻസെന്റ് പോളിലാണ്, 4 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന, അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന സിസ്റ്റർ മിനിയാണ് എന്നെ ആദ്യമായിട്ട് മൈക്ക് പിടിപ്പിച്ച് പാട്ട് പാടിക്കുന്നത്. അപ്പം ആ ഒരു പാട്ട് അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ ഈ പറഞ്ഞ പോലെ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് ഒരു ഭക്തിഗാനമാണ്, അതൊന്ന് പാടാം.

ഈ പാട്ടും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായിക വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ശബ്ദത്തോടുകൂടിയ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളിംഗ് ഒക്കെ ഒരു 4th വരെ ഇങ്ങനെ പള്ളികളിലും അല്ലെങ്കിൽ കുർബാനയ്ക്കും ഒക്കെ ഉള്ള പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടിയിട്ടുള്ളത്. പിന്നെ 4th കഴിഞ്ഞ് 5th ഓൺവേർഡ്സ് ആണ്, 5th to 10th ആണ്, 10-10 ക്ലാസ് വരെ മേരിമാത തൃക്കാക്കരയിലാണ് പഠിച്ചത്. അവിടെ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ പാട്ടുകളും അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇവന്റ്സിനാണ് കൂടുതലും പോയിട്ടുള്ളത്. എന്നാലും സ്കൂളിൽ എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രാധികയാണ്. അപ്പോൾ രാധിക പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട്, അത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ 5th ഓൺവേർഡ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് +2 ആയിട്ടും പാടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പാട്ടുകൾ അപ്പോഴും ഇങ്ങനെ നമ്മൾ സ്ഥിരം എന്ന് പറയണ പോലെ പാടുന്ന ഒരു പാട്ടാണ്. അതൊന്നും

നല്ലൊരു ലളിതഗാനമാണ്. പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്കൂളില് KCSL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈക്ക് മ്യൂസിക്കും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഈ സെയിം പാട്ട് തന്നെ ബേബി ടീച്ചറാണ്, ഞങ്ങൾക്ക് അവിടെ മ്യൂസിക് ടീച്ചർ ബേബി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ബേബി ടീച്ചർ ഇപ്പൊ ജസ്റ്റ് റിട്ടയർ ചെയ്തു മേരിമാതേന്ന്. ടീച്ചറാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ശരിക്ക്, കാര്യം ഞാൻ പാടുന്നത് വേറെ രീതിയിലാണ്. പക്ഷെ ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. ടീച്ചർ KCSL എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അതിനകത്ത് നമ്മൾ പാടുന്നത്. അപ്പം എൻ്റെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്ന അന്നമ്മ ടീച്ചർ ഈ വാക്കുകളൊക്കെ എൻ്റെ ലിറിക്സൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ഭക്തിഗാനമായിട്ട് ഒന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പം അത് പാടി ശരിക്കും 8th, 9th, 10th 3 വർഷം അടുപ്പിച്ച് ഈ KCSL സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പൊ അന്നും ഈ സെയിം പാട്ട് തന്നെ, പക്ഷെ ലിറിക്സ് ചെറിയൊരു വ്യത്യാസത്തിലാണെന്ന് പാടിയിട്ടുള്ളത്. അതിന് ജസ്റ്റ് 2 വരി ഒന്ന് പാടാം.

മൂന്ന് വർഷം അടുപ്പിച്ച് ഒരു പ്രൈസൊക്കെ കിട്ടിയോണ്ടാവും ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10th വരെ കുറേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശരിക്കും പാട്ടങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നും പാട്ടിനെ പറ്റിയില്ല. കേട്ട് പഠിക്കും, അതാണ് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഒരടുപ്പും. പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ആൽബം സോങ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കുറേ സമയമാണ്. ഇപ്പം ടിവിയിലാണെങ്കിലും ഒരുപാട് ചാനലുകളൊന്നും ഇല്ല.

ഹലോ, കുറച്ച് കുറെ അധികം നല്ല ആൽബം സോങ്സ് ഉള്ള ഒരു സമയമാണ്. അപ്പം ബാലഭാസ്കറിന്റെ ഒക്കെ പാട്ടുകൾ അന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് കുറച്ച് ഒട്ടും നമുക്കിങ്ങനെ മാറ്റിവെക്കാൻ പറ്റാത്ത കുറെ നല്ല പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ള കുറച്ച് പാട്ടുകളൊന്ന് പാടാന്ന് വിചാരിക്കണം.

ഒരു 10th വരെയുള്ള ഓർമ്മകൾ ഈ പാട്ടുകളിലാണ് കൂടുതലും നിൽക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ആൽബം സോങ്സും. ദെൻ 12th വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയി. പഠിത്തമൊക്കെ ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പം കുറച്ച് ആ ഒരു പഠിത്തമാണ് കൂടുതലായിട്ടും അന്നേരം ഉണ്ടായിരുന്നത്. അവിടെയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് വിദ്യ. വിദ്യയും ഇപ്പം പഠിപ്പിക്കുവാണ് ആളും. പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണ് വിദ്യ. വിദ്യയുടെ കൂടെയാണ് കൂടുതലും പ്രയർ സോങ്സ് പാടാനായിട്ട്. അപ്പം രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പ്രയർ സോങ് പാടാൻ പോകും. പ്രയർ സോങ് കഴിഞ്ഞ് ഒരു നാഷണൽ അന്തവും കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. എന്നാലും അത്രയും മേരിമാത അതിലുണ്ടായിരുന്ന അത്രയും ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് ആ സമയത്തൊക്കെ. അവിടെയും ഈ പറഞ്ഞ അഖിലും ചന്ദനവും തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ലളിതാനൊക്കെ വേറെ കൂടുതൽ പാട്ടുകളൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു തരാനും ആളുകൾ കുറവായിരുന്നു. പ്ലസ് ടുവിൽ അതുകൊണ്ട് അധികം പാട്ടുകൾ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പണ്ടത്തെ പാട്ടുകൾ തന്നെയൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി വന്നപ്പോഴാണ് പഠിച്ചത്. ഭാരത് മാതയിലാണ് ഡിഗ്രി. ബികോം എം കോം പി ജിയും ചെയ്തത് അവിടെ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഇടക്കും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുത്തി പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുറേ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു പാട്ട് പാടിക്കും. അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം പാടിക്കൊണ്ടിരുന്ന അഖിലും ചന്ദനവും വിട്ടിട്ടില്ല. അത് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് അല്ലെങ്കിൽ കൂടുതലും മെലഡി സോങ്സ് ആണ് കൂടുതലും ഞാൻ പാടാറുണ്ടായിരുന്നതും അവർ പാടിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളൊരു പാട്ടാണ് 1000 കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ട്. 1000 കണ്ണുമായി അത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലും നമ്മൾ ഒന്നിടക്കൊന്ന് പാടാൻ പറയുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു നല്ല വരി പാടാം.

ഈ പാട്ട് പാടുമ്പോഴത്തേക്കും കൂടുതലും നമുക്കൊരു സിനിമ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. എനിക്കും എൻ്റെ അമ്മച്ചീനെ ഒരുപാട് മിസ് ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അമ്മച്ചിക്കും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴും കൂടുതലും അമ്മച്ചീനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ആയിരം കണ്ണുമ എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിച്ചിട്ടൊരു പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്ന പാട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പ്രണയഗാനമാണ്. കുറെ

ഇതൊക്കെയാണ് കോളേജ് ലൈഫിൽ കൂടുതലായിട്ടും പാടിയിട്ടുള്ള പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ പോലെ സെയിന്റ് തെരേസസ് കോളേജിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ചെറിയൊരു എന്താണ് ഒരു പേടിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്നേരവും കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പാട്ടുകൾ പാടിക്കും. പാട്ട് പാടുമ്പോൾ ഉള്ളൊരു എന്താണ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ ഉള്ളൊരു പേടി ഫീലിംഗ് പാട്ട് പാടുമ്പോൾ ശരിക്കും വരാറില്ല. അപ്പം പാട്ട് എവിടെ വെച്ചാണെങ്കിലും ആരെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടുക എന്നുള്ളതാണ് ശീലം. ആ സമയത്തൊരു ബുദ്ധിമുട്ട്, ചിലവ് സമയത്ത് ഒരു തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ സ്വരം മാറിയിരിക്കുമായിരിക്കും എന്തെങ്കിലും, എന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ അത്രേ ഇഷ്ടമാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ പാടും എന്നുള്ളത് ആണ് എന്താണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യം. ശ്രുതിനോട് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കേണ്ടി വരില്ല, അപ്പം തന്നെ പാട്ട് കേൾക്കാം എന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പാട്ട് പാടാനായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ ഇതിനിടക്ക് കാർഡിനല്ല അല്ലെങ്കിൽ പ്ലസ് ടുവിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ടെസ്സി. സിസ്റ്റർ ടെസ്സി എന്നെ ഒന്ന് പാടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ ഒരു ആൽബത്തിലാണ് പാടാനായിട്ട് സിസ്റ്റർ വിളിച്ചത്. അത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക്കുമായിരുന്നു. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ കാരണം പാടാൻ പറ്റിയില്ല. അന്നും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ആദ്യത്തെ ഒരു നാല് വരി പാടി നോക്കി, പാടിയ റെക്കോർഡ് ചെയ്ത് തന്നതും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണം നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു ലൈക്ക് പിള്ളേർക്കുള്ളൊരു പാട്ടാണ്. അതെങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക്, നോർമലി ലിറിക്സ് ഇച്ചിരി മാറ്റി പാടുന്ന ഒരാളാണ്. അത് അധികം ചിലത് ഓർമ്മയിൽ നിൽക്കാറില്ല. ചില സ്ഥിരം പാടുന്ന പാട്ടുകളാണെങ്കിൽ ഓർമ്മയിലുണ്ടാവും, അല്ലെങ്കിൽ ലിറിക്സ് ഇത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള വരികളൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതാണ്, പാടാൻ പറ്റാതെ പോയൊരു പാട്ടാണ്.

അത്രേ ഓർമ്മയുള്ളൂ, ബാക്കി ഓർമ്മയില്ല. അത്രയും പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു സങ്കടവും കൂടിയാണ്. പിന്നെ അപ്പം പാട്ട് അങ്ങനെ ഇപ്പം കോളേജിലേക്ക് വന്നപ്പോഴാണെങ്കിലും കോളേജ് പാട്ടിനും ഡാൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച് കുറേ അങ്ങ് ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മളൊന്ന് ബാക്കി റിവിഷൻ എല്ലാം കഴിയുമ്പം ഒന്ന് പാട്ട് പാടും. ചിലപ്പോൾ നമ്മൾ പാടും, ചിലപ്പോൾ കുട്ടികൾ പാടും. കുട്ടികൾ സാധാരണ പാടിക്കാറുള്ള ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും അല്ലാതിരുന്ന സമയത്ത്, ഓഫ്ലൈനിലായിരുന്ന സമയത്ത്,

അവര് പഠിക്കാറുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. വീട്ടില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോനുണ്ടായി കഴിഞ്ഞപ്പോ, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോ 8 വയസ്സാവാനായി. അപ്പോ അവനെ ഉറക്കാനായിട്ടും അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അതില് ഒരു പാട്ട്,

ഒരു ചേച്ചി അനിയത്തി ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പാട്ടാണ് കൂടുതലും. എന്റെ അനിയത്തി ഞങ്ങൾ തമ്മിലൊരു 11 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവളെ പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പം അവളുടെ പേര് അക്കു എന്നാണ് ഞാൻ വിളിക്കണത്, ലയ എന്നാണ് പേര്. അപ്പൊ അപ്പയാണ് എനിക്ക് പേരിട്ടത്. അപ്പയുടെ ഒരു കസിൻ സിസ്റ്ററാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്റെ അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ് ലയ എന്ന്. എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ശ്രുതി ലയ എന്നൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിരുന്നോന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ഇട്ടൊരു പേരാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന അക്കു എന്നാണ്, ഇതുവരെ ലയ എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവള് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. നമ്മൾ കൂടുതൽ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയവും യാത്രയാണ് ലൈഫിൽ. അപ്പോൾ അന്നേരം കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് പാടാറുള്ള ഒരു പാട്ട്, ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴാണെങ്കിലും ആൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും എളുപ്പം പാടാൻ പറ്റിയ പാട്ട് ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം.

ഈ പാട്ടാണ് ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടാൻ പറയുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ നന്നായിട്ട് വായിക്കും. ആൾ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പറയുന്ന പോലെ തന്നെ

പിന്നെ പഠിച്ച് വായിക്കുന്ന ഒരു ആളാണ്. അപ്പം കീബോർഡൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറഞ്ഞാൽ ജിയോ ഷ്രെഡിൽ ആ ആപ്പിൽ കൂടുതലും പാട്ടുകൾ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. അതുപോലെ വീട്ടിലാണെങ്കിലും ഡാഡി അല്ലെങ്കിൽ അനിയനുമൊക്കെ അനിയനും അനിയത്തിയൊക്കെ പാട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ നമുക്ക് ലൈഫിലിങ്ങനെ എല്ലാ സ്റ്റേജസിലാണെങ്കിലും പാട്ടുകൾ ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം പാടാൻ, ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, എന്നാലും എനിക്ക് കേൾക്കുന്നതിലും കൂടുതൽ പാട്ട് പാടാനാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അടുത്ത് വന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ ഏതാണ്

0: ഇപ്പം നമ്മളൊരു പാടാനായിട്ട് പാട്ടെടുക്കുമ്പം മിക്കതും ഈ മെലഡി സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാഡ്നസ് ഫീൽ ചെയ്യുന്ന കുറച്ച് സോങ്സും ഒക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പം കേൾക്കണവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പം കൂട്ടുകാരാണെങ്കിലൊക്കെ ചോദിക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള പതുങ്ങിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ഒന്നിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും പാടണേ. കാര്യം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് അറിയാതെ സ്ലോ ആയി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ മന്ദാരച്ചെപ്പുണ്ടോ, അത് നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്നാലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് പാടാം.
1: മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതീ

ഈ പാട്ട് ഇപ്പോൾ കവർ സോങ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും ഒരുപാട് ഇതിൻ്റെ പാട്ടുകൾ നമ്മുടെ ബാലഭാസ്കറൊക്കെ പാടി അല്ലെങ്കിൽ വയലിനിൽ വായിച്ച് കേട്ടിട്ടുള്ള കുറേ നല്ല പാട്ടുകൾ, ഈ പറയുന്ന ആയിരം കണ്ണുമായി, അതുപോലെ വരമഞ്ഞളാടിയ, മന്ദാര ചെപ്പുണ്ട്, ഒക്കെ നല്ല കുറേ പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പാട്ട് പാടാനായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാടിയ പാട്ടുകൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോലും അപ്പയും അമ്മയൊക്കെ ഒരുപാട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റി എന്നുള്ളത്, സപ്പോർട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് കുറേ മ്യൂസിക് ക്ലബും അതുപോലെയുള്ള കുറേ എന്താ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മളുടെ തിരക്ക് വരുമ്പോൾ കുറേ നമ്മളങ്ങ് മാറ്റിവെക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ അങ്ങ് മാറ്റിവെക്കും. പക്ഷെ പാട്ടിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇതുവരെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര

എന്താണ് ഭയങ്കര വിഷമം തോന്നിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോഴും കേൾക്കണത് ചിലപ്പോൾ ഈ പറയുന്ന സാഡ് സോങ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ് വരണത്. മെലഡി അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് ഇച്ചിരി എന്താണ് വിരഹമൊക്കെ കൂടെ കലർന്നിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പം അങ്ങനെ ആയിരിക്കും അത് മനസ്സിൽ നിന്ന് വരണം. കാരണം കൂടുതലും പാടിയിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ പാടിയത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളാണ്. അതിൽ കുറേ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഓരോന്നിനും ഓരോ റീസൺസും ഉണ്ട് ഓരോ പാട്ടുകൾക്കും. ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരും, ചില ഇൻസിഡൻസ് ഓർമ്മ വരും, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാട്ടുകളാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.

ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചിയോടും അതുപോലെ തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അവസരങ്ങൾ എപ്പോഴും വരണമൊന്നുമില്ല, പക്ഷെ വന്നാൽ തന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ജയ ജയ ജയ.

നമസ്കാരം. റേഡിയോ കൊച്ചു 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി മെട്രോ ഇൻഫോ പാർക്ക് ലൈനിന് ആവശ്യമായ റെയിലുകളെത്തി. കലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 കിലോമീറ്റർ ലൈനിന് ആവശ്യമായ 44 കിലോമീറ്റർ ട്രാക്ക് റെയിലുകളാണ് കൊച്ചിയിൽ എത്തിച്ചത്. ഛത്തീസ്ഗഡിലെ റായ്ഗഡിലുള്ള ജിൻഡൽ സ്റ്റീൽ ലിമിറ്റഡിലാണ് രാജ്യാന്തര ഗുണനിലവാരമുള്ള ഹെഡ് ഹാർഡൻഡ് റെയിലുകൾ നിർമ്മിച്ചത്. KMRL പ്രതിനിധികൾ, ജനറൽ കൺസൾട്ടന്റായ സിസ്ട്ര, പരിശോധനാ ഏജൻസിയായ റൈറ്റ്സ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയത്. ട്രാക്ക് നിർമ്മാണം ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ്. പ്രൈം റെയിൽ കമ്പനിയാണ് ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നത്. ട്രാക്ക് സ്ഥാപിക്കുന്നതിനുള്ള അലൈൻമെന്റ്, ഡിസൈനുകളും മുന്നൊരുക്കങ്ങളും പൂർത്തിയായതോടെ കൊച്ചി മെട്രോയുടെ രണ്ടാം പാതയുടെ നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് KMRL അറിയിച്ചു.

തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്നും 10 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ആഴ്ന്നുപോയ വിമ്മനം എന്ന പുരാതന ഡച്ച് കപ്പലിന്റെ ശേഷിക്കുന്ന ഉരുക്കുപാളികളുടെ ഓരോ മടക്കിലും കടൽ ജൈവ വൈവിധ്യ ലോകം കണ്ടെത്തി. ഈ അത്ഭുത ലോകത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. വർണ്ണ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ജലജീവികളും ജലസസ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടത്. റൌണ്ട് ഗ്ലാസ് സസ്റ്റെയിനിൽ കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടറെ ബിജുകുമാർ എഴുതിയ ലേഖനവും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ ഉമീദ് മിസ്ട്രി പകർത്തിയ ചിത്രങ്ങളുമാണ് ഇവ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ തുറമുഖ പട്ടണമായിരുന്ന അഞ്ചുതെങ്ങിൽ ധാരാളം വിദേശ കപ്പലുകൾ എത്തിയിരുന്നു. ആംസ്റ്റർഡാമിൽ നിർമ്മിച്ച 42 മീറ്റർ നീളവും 1150 ടൺ വാഹകശേഷിയുമുള്ള വിമ്മനം കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച് മുങ്ങിയത് 1752 ജനുവരിയിലാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അഞ്ചുതെങ്ങ് തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 45 മീറ്റർ ആഴത്തിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു. കപ്പൽ തകരുമ്പോൾ അതിൽ 356 ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് ഡച്ച് രേഖകൾ പറയുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ ശീതകാല സമയക്രമം നിലവിൽ വന്നു. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയുള്ള ശീതകാല സമയക്രമത്തിലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ ശക്തമാക്കുന്ന പുതിയ സർവീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ബാങ്കോക്കിലേക്ക് സർവീസ് നടത്തുന്നത്. നിലവിലുള്ള സർവീസുകൾക്ക് പുറമെ 4 പ്രതിവാര സർവീസുകൾ കൂടി വരുന്നതോടെ ബാങ്കോക്കിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ വിപുലമാകും. 2026 വേനൽക്കാല ഷെഡ്യൂളിൽ ആഴ്ചയിൽ 1544 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. വിന്റർ ഷെഡ്യൂളിൽ ഇത് 1766 ഉയർന്നു. ഇതിൽ 881 സർവീസുകൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതും 885 സർവീസുകൾ കൊച്ചിയിലേക്ക് എത്തുന്നതുമാണ്. പാർക്ക് ചെയ്ത വിമാനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ ആധുനിക സംവിധാനവുമായി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം ശ്രദ്ധ നേടി. വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ അവയിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ VD സതീശൻ സെപ്റ്റംബർ 24 നിർവഹിച്ചു. രാജ്യാന്തര ടെർമിനലിൽ 15.04 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. സാധാരണയായി വിമാനത്തിലെ എഞ്ചിനുകളോ ഓക്സിലറി പവർ യൂണിറ്റോ പ്രവർത്തിപ്പിച്ച് അതിലെ ഇന്ധനം ഉപയോഗിച്ചാണ് ഇത്തരം ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി കണ്ടെത്തുന്നത്. എന്നാൽ ഇത് വലിയ ഇന്ധന ചെലവിന് കാരണമാകുന്നു. ഇതിനു പകരം വിമാനത്തിന് ആവശ്യമായ വൈദ്യുതി പുറമേ നിന്ന് എത്തിക്കുകയാണ് BME ചെയ്യുന്നത്. വിമാനത്താവളത്തിലെ എയ്റോ ബ്രിഡ്ജിൽ ഘടിപ്പിച്ചിട്ടുള്ള BME വഴി പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്ക് ആവശ്യമായ വൈദ്യുതിയും പ്രീകണ്ടീഷൻ ചെയ്ത എയറും നേരിട്ട് ലഭ്യമാക്കുന്നു. ഇതുവഴി വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ ഇന്ധന ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും വലിയ അളവിൽ കുറയ്ക്കാം. ആസ്റ്റർ മെഡിസിറ്റിക്കായി 10 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പദ്ധതി കമ്മീഷൻ ചെയ്ത് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ശ്രദ്ധ നേടി. കൂടുതൽ സുസ്ഥിരവും ഊർജ്ജക്ഷമതയുള്ളതുമായ ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി ഓയിസ്റ്റർ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി. ഓയിസ്റ്റർ റിന്യൂവബിൾ വികസിപ്പിച്ച ഗ്രൌണ്ട് മൌണ്ടഡ് സോളാർ പ്രോജക്ട് കാസർഗോഡ് ഹോസ്ദുർഗിൽ അമ്പലത്തറയിലും സമീപ ഗ്രാമങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഉയർന്ന കാര്യക്ഷമതയുള്ള ബൈഫേഷ്യൽ സോളാർ മോഡ്യൂളുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഊർജ്ജ ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റാൻ ഇത് സഹായിക്കും. പദ്ധതിയിലൂടെ പ്രതിവർഷം 1.6 മുതൽ 1.75 കോടി യൂണിറ്റ് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആസ്റ്റർ മെഡിസിറ്റിയുടെ മൊത്തം ഊർജ്ജ ആവശ്യത്തിന്റെ 90%ത്തിലധികവും നിറവേറ്റാൻ കഴിയുന്നതാണ്. ആസ്റ്റർ ഗ്രൂപ്പിന് 26% ഇക്വിറ്റി പങ്കാളിത്തമുള്ള ഓയിസ്റ്റർ ഗ്രീൻ ഹൈബ്രിഡ് 2 പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് ഈ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം ഏകദേശം 20,000 മെട്രിക് ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. വേനൽ കടുക്കുന്നതോടെ കുന്നത്തുനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പെരിയാർവാലി കനാലുകളുടെ ശുചീകരണവും അറ്റകുറ്റപ്പണികളും അടിയന്തരമായി പൂർത്തിയാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. കോലഞ്ചേരിയിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് തീരുമാനം. കനാലുകളുടെ സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഘട്ടംഘട്ടമായ പ്രവൃത്തികൾ നടപ്പാക്കും. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ VP സജീന്ദ്രൻ MLA അധ്യക്ഷതയിൽ പെരിയാർവാലി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കുന്നത്തുനാട്ടിൽ ഏകദേശം 200 കിലോമീറ്ററോളം കനാൽ ശൃംഖലയാണുള്ളത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണത്തിനായി ഇറിഗേഷൻ വകുപ്പിൽ നിന്നും 36 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണിത്. പാലത്തിൽ നിലവിലുള്ള ഷട്ടറുകൾ തകരാറിലായതിനെ തുടർന്ന് ഉപ്പുവെള്ളം കയറുകയും കുടിവെള്ള പമ്പിംഗ് വേനൽക്കാലത്ത് തടസ്സപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. ഇതിനായി മണൽബണ്ട് എല്ലാ വർഷവും 35 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള പാലത്തിന്റെ പുനരുദ്ധാരണത്തിനായി തുക അനുവദിച്ചത്. പാലത്തിനിടയിലെ സിവിൽ വിഭാഗത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി നിലവിലുള്ള എല്ലാ ഷട്ടറുകളും മാറ്റി പുതിയത് നിർമ്മിച്ചു.

ഇതിനായി മെക്കാനിക്കൽ വിഭാഗവും സിവിൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും നടത്തേണ്ട എല്ലാ പ്രവൃത്തികൾക്കും ഉൾപ്പെടെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സാങ്കേതിക അനുമതി നൽകി എത്രയും വേഗം ഈ വേനൽക്കാലത്ത് തന്നെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി. ഇത് പൂർത്തിയായാൽ എല്ലാ വർഷവും ബണ്ട് നിർമ്മാണത്തിന് ചെലവാകുന്ന തുക ഒഴിവാക്കാനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും മാലിന്യം തള്ളൽ തടയാനുമായി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏലൂർ നഗരസഭ പ്രത്യേക ശുചീകരണ ദൌത്യം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 16 മുതൽ പ്രതിദിനം 50 ശുചീകരണ തൊഴിലാളികളെയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങളും ഉപയോഗിച്ചാണ് ദൌത്യം മുന്നേറുന്നത്. ഇതുവരെ ശേഖരിച്ച 8 ടണ്ണോളം മാലിന്യം സുരക്ഷിത സംസ്കരണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ക്ലീൻ സിറ്റി മാനേജർ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക നഗരസഭാ ഫണ്ടിൽ നിന്നും വകയിരുത്തുന്നതിന് നഗരസഭാ കൌൺസിലിന്റെ മുൻകൂർ അനുമതി ലഭിച്ചിട്ടുണ്ട്. KSRTC ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപ സംഭാവന നൽകി അങ്കമാലി മൂക്കന്നൂർ സ്വദേശി ജോസ് രംഗത്ത് വന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് KSRTC ഒരു സ്വകാര്യ വ്യക്തി ബസ് വാങ്ങി നൽകുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ 40 ലക്ഷം രൂപയുടെ ചെക്ക് ജോസ് മുഖ്യമന്ത്രി VD സതീശിന് കൈമാറി. ജോസിന്റെ തീരുമാനം മാതൃകാപരമാണെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ മണ്ഡലത്തിൽ ഹീമാൻ ഓട്ടോ റോബോ പാർക്ക് എന്ന കമ്പനി നടത്തുന്നയാളാണ് ഇദ്ദേഹം. താൻ നൽകുന്ന ബസ് അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയെ തെക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ റൂട്ട് വേണമെന്നും അദ്ദേഹം ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുൻപ് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക് KSRTC ഒരു ബസ് വാങ്ങാൻ തുക സംഭാവന ചെയ്തപ്പോൾ ഈ മാതൃക പിന്തുടരാൻ കൂടുതൽ പേർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ബസ്സുകൾ വാതിൽ തുറന്നിട്ട് ഓടിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ അപകടകരമായ ഡ്രൈവിംഗ് എന്ന നിലയിൽ കണക്കാക്കും. ഡ്രൈവറുടെ ലൈസൻസ് പോകും, ബസിന്റെ പെർമിറ്റും സസ്പെൻഡ് ചെയ്യും. നടപടികളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് വകുപ്പ്. വാതിൽ തുറന്നിട്ട് സഞ്ചരിക്കുന്ന ബസ്സുകളെ പിടികൂടാൻ പരിശോധനകളും ശക്തമാക്കും. വാതിലടയ്ക്കാതെ സഞ്ചരിച്ച സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് കുഞ്ഞിത്തൈ ചിലങ്ങര സോണിയുടെ ഭാര്യ വിൻഡുമോൾ മരിച്ച സംഭവമാണ് നടപടികൾ ശക്തമാക്കാൻ പ്രേരണയായത്. വാതിൽ തുറന്നിട്ട് ബസ് സർവീസ് നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ 250 രൂപ മാത്രമായിരുന്നു ഇതുവരെയുള്ള പിഴ. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ പൂർത്തിയാകാതെ കിടന്ന ഭാഗത്തെ മേൽത്തട്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള ദേശീയപാതയിലാണ് ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായത്. ഇതോടെ ഉയരപ്പാതയുടെ മുഴുവൻ ഭാഗത്തെയും കോൺക്രീറ്റിംഗ് അവസാനിച്ചു. 10 kV വൈദ്യുതി ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കാനുള്ള പ്രവൃത്തി വൈകിയത് ഈ ഭാഗത്തെ ഗർഡറുകൾ സ്ഥാപിക്കലും കോൺക്രീറ്റിംഗും വൈകാൻ കാരണമായി. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ നീളത്തിൽ 354 തൂണുകൾ നിർമ്മിച്ചിരിക്കുന്ന ഉയരപ്പാതയുടെ ആദ്യ റേഞ്ചിലെ മേൽത്തട്ട് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രവൃത്തികൾ ഇതോടെ പൂർത്തിയായി. കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ മറ്റു ഭാഗങ്ങളിൽ ടാറിംഗ് ജോലികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. 12.75 കിലോമീറ്റർ നീളമുള്ള തുറവൂർ അരൂർ ഉയരപ്പാതയിൽ 9.5 കിലോമീറ്റർ ടാറിംഗ് പൂർത്തിയായി. ഇനി 4 കിലോമീറ്റർ മാത്രമാണ് ബാക്കി. അതിവേഗമാണ് മേൽപ്പാലത്തിൽ ടാറിംഗ് അടക്കമുള്ള അനുബന്ധ ജോലികൾ നടക്കുന്നത്. മുനമ്പം അഴീക്കോട് പാലത്തിന്റെ കായലിലെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകും എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കായലിലെ 12 ഗർഡറുകളിൽ 10 ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഗർഡർ കൂടി സ്ഥാപിക്കും. 1 മാസം കഴിഞ്ഞ് 12-ാമത്തെ ഗർഡർ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പാലത്തിന്റെ കായലിലെ പണി പൂർത്തിയാകും. തുടർന്ന് അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കും. മുനമ്പം കരയിൽ അപ്രോച്ച് റോഡിന്റെ 4 ഗർഡറുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി സ്ഥാപിച്ചാൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തും. കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി ഒക്ടോബർ അവസാനത്തോടെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. 2025 പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും സാങ്കേതിക കാരണങ്ങളിൽ അത് നടപ്പിലായില്ല. തീരദേശ മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് മുനമ്പം അഴീക്കോട് പാലത്തെ കാത്തിരിക്കുന്നത്. അപ്രോച്ച് ഉൾപ്പെടെ 1123 മീറ്റർ നീളവും 15.7 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 2017 ഫെബ്രുവരി 8 വൈപ്പിൻ കയ്പമംഗലം നിയമസഭാ മണ്ഡലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. സംസ്ഥാനത്ത് 69 പാലങ്ങൾ നിർമ്മിക്കാൻ 2557 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവ് മുനമ്പം അഴീക്കോട് പാലത്തിനാണ്. 160 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം പൂർത്തിയാകുന്നതോടെ നൂറ്റാണ്ടുകളായി ഇരുകരകളായി നിന്ന ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കും. ഇതോടെ മുനമ്പം ഹാർബറിൽ നിന്നുള്ള മത്സ്യങ്ങൾ വടക്കൻ മേഖലയിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിക്കാം. തൃശൂർ ജില്ലക്കാർക്ക് എളുപ്പം എറണാകുളത്തേക്കും എത്താനാകും. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വൈപ്പിൻ പള്ളിപ്പുറം റോഡ് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. ഇതുവഴി എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രയും വടക്കൻ ജില്ലകളിലേക്കും തിരിച്ചുമുള്ള യാത്രയും എളുപ്പമാകും. 5.5 ഗ്രാം ഹെറോയിനുമായി ഇതര

സംസ്ഥാന തൊഴിലാളി പിടിയിലായി. അസം നൌഗ സ്വദേശി തൊരീബുൾ ഇസ്ലാമാണ് പിടിയിലായത്. പുല്ലുവഴി മനക്കപ്പടി ഭാഗത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം. അസമിൽ നിന്നാണ് ഹെറോയിൻ കൊണ്ടുവന്നിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ അനധികൃതമായി പാചകവാതക സിലിണ്ടറുകൾ കൂട്ടിവെച്ച് വിൽപ്പന നടത്തുന്ന കേന്ദ്രം കണ്ടെത്തി. പറവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് അനധികൃതമായി വിൽപ്പനയും വിതരണവും നടത്തിയിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകുന്ന 61 സിലിണ്ടറുകളും അവ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന 2 വാഹനങ്ങളും പറവൂർ പോലീസ് പിടിച്ചെടുത്തു. കിഴക്കേപ്രം തെത്തിയാട്ടുകൂടി റോഡ് വയലകത്ത് വി ആർ ജഗൽസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുനമ്പം DYSP എസ് ജയകൃഷ്ണൻ ലഭിച്ച സന്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. പാചകവാതക സിലിണ്ടറുകൾ സൂക്ഷിക്കാനോ വിൽപ്പന നടത്തുന്നതിനോ ഉള്ള ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ ആസൂത്രിത കവർച്ച പതിവാക്കിയ 11 ഇതര സംസ്ഥാന സംഘത്തെ തൃശൂർ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള സംയുക്ത പോലീസ് സംഘം പിടികൂടി. കളമശ്ശേരിയിൽ നിന്ന് 5 പേരും തൃശൂരിൽ നിന്ന് ഒരാളും പിടിയിലായി. വിമാനമാർഗമാണ് പ്രതികൾ കേരളത്തിലെത്തിയത്. പ്രാദേശിക യാത്രകൾക്കായി ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം ഇരുചക്ര വാഹനങ്ങൾ എത്തിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഘത്തിന്റെ പ്രവർത്തനത്തിനായി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 2 പേർ വീതമുള്ള സംഘങ്ങളായാണ് ഇവർ കവർച്ചയ്ക്ക് UPയിൽ നിന്നെത്തുക. നിർമ്മാണം നടക്കുന്ന വീടുകൾ, ടെലിഫോൺ എക്സ്ചേഞ്ച് ബൂത്തുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. യൂണിഫോം, ഹെൽമറ്റും മറ്റും ധരിച്ചിരുന്നതിനാൽ തൊഴിലാളികളാണെന്നാണ് തോന്നിച്ചത്. ഇവരുടെ 4 ഇരുചക്ര വാഹനങ്ങളും കവർച്ച സാമഗ്രികളും പിടിച്ചെടുത്തു. എറണാകുളം റീജിയണിലെ കേന്ദ്രീയ വിദ്യാലയ സംഘടനയുടെ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 55 കേന്ദ്രീയ വിദ്യാലയ സംഘടന അഥവാ KVS പെൺകുട്ടികളുടെ ദേശീയ കായിക മേളയ്ക്ക് സമാപനമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനികളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ PM ശ്രീ, കേന്ദ്രീയ വിദ്യാലയ പട്ടം പ്രിൻസിപ്പൽ ആർ ഗിരിശങ്കരൻ തമ്പി മുഖ്യ അതിഥിയായിരുന്നു. മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. ചെന്നൈ റീജിയനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കിയത്. ജയ്പൂർ റീജിയനാണ് റണ്ണേഴ്സ് അപ്പ്. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കാഴ്ച നഷ്ടമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന്, രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും പ്രതിരോധവും ബോധവൽക്കരണവും പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 30 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വ്യക്തമായ ആരോഗ്യ നയവും ദീർഘകാല കാഴ്ചപ്പാടും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ പദ്ധതിയും പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി മൊബൈൽ പരിശോധനാ യൂണിറ്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 30 വാർഷിക ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന നേത്ര പരിശോധനാ പദ്ധതിയിൽ തുടർ പരിശോധനയോ ചികിത്സയോ വേണ്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌജന്യ ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി നേത്ര ആരോഗ്യ ബോധവൽക്കരണം നടത്തും. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സുരക്ഷിത ഉപയോഗം, കണ്ണുകളുടെ സംരക്ഷണം, ഒഴിവാക്കാനാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ തടയൽ എന്നിവ ഇതിന്റെ ഭാഗമാകും. 89 ഗോതുരത്ത് വള്ളംകളിയിൽ ഗരുഡനും പമ്പാവാസനും ജേതാക്കളായി. ഇരുട്ടുകുത്തി വള്ളങ്ങൾ മാറ്റുരച്ച വള്ളംകളിയിൽ എ ഗ്രേഡ് ഫൈനലിൽ ഈദലിൻ ദിലിൻ കല്ലുങ്കൽ ക്യാപ്റ്റനായ, താന്തോണിത്തുരുത്ത് ബോട്ട് ക്ലബ് കൊച്ചിൻ ടൗൺ തുഴഞ്ഞ ഗരുഡൻ ചാത്തേടം ക്രിസ്തുരാജ ബോട്ട് ക്ലബിന്റെ താണിയനെയാണ് പരാജയപ്പെടുത്തിയത്. ബി ഗ്രേഡ് ഫൈനലിൽ മഞ്ഞലക്കാട് ബോട്ട് ക്ലബിന്റെ ചെറിയ പണ്ഡിതനെയാണ് ഹരീഷ് ഇല്ലിക്കൽ ക്യാപ്റ്റനായ BBC ഇല്ലിക്കലിന്റെ പമ്പാവാസൻ തോൽപ്പിച്ചത്. കടൽവാത്തുരുത്ത് ഹോളിക്രോസ് പള്ളിയിലെ വിശുദ്ധ കുരിശിന്റെ തിരുനാളിന്റെ ഭാഗമായി ഗോതുരുത്ത് ദ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗോതുരുത്ത് വള്ളംകളിൽ 50 പൂർത്തിയാക്കിയ താണിയൻ ദ ഗ്രേറ്റ് വള്ളത്തെ ആദരിച്ചു. ഉപഹാരം മുഖ്യമന്ത്രിയിൽ നിന്ന് വള്ളത്തിന്റെ ഉടമകളായ ജോസി വെയിൽസ് താണിയത്ത്, ആൽബിൻ താണിയത്ത് എന്നിവർ ചേർന്നേറ്റ് വാങ്ങി. SC പ്രസിഡന്റ് ബെഞ്ചമിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊഴിൽ വകുപ്പ് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്ന ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രം മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും മേയർ വാഗ്ദാനം ചെയ്തു. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ്, റൈഡ് ഹെയിലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമ സൌകര്യവും അടിസ്ഥാന ക്ഷേമ സൌകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക. കസേരകൾ, ശുചിമുറി, വൈഫൈ, ചാർജിംഗ് സൌകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി ജീവനക്കാരെയും തൊഴിൽ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമുള്ള 2 ഷിഫ്റ്റുകളിലായാണ് വിശ്രമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരള ഫാഷൻ ലീഗ് സീസൺ 12 ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ അരങ്ങേറി. ഫാഷൻ ലീഗ് സ്ഥാപകനും CEOയും ഫാഷൻ പ്രൊഡ്യൂസറുമായ അബിൽ ദേവിന്റെ നേതൃത്വം

ത്തിലാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 സൂപ്പർ മോഡലുകളാണ് റാമ്പിൽ ഡിസൈനർ വസ്ത്രങ്ങളുമായി ചുവടുവെച്ചത്. സെലിബ്രിറ്റി മോഡലുകളായി ബോളിവുഡ് താരം മീനാക്ഷി ദീക്ഷിത്, അഭിനേതാക്കളായ അപർണ ബാലമുരളി, ആർഷ ചാന്ദിനി ബൈജു, പ്രാചി തെഹ്ലൻ, ആർക്കിടെക്റ്റും നടിയുമായ വേദലക്ഷ്മി, ആര്യൻ കാത്ത്, ഗിസല്ല തക്രാൽ, ഡോൺ മിഖായൽ എന്നിവർ റാമ്പിലെത്തി. ബ്രസീൽ ഇതിഹാസ താരങ്ങളായ റൊണാൾഡീഞ്ഞോയും റിവോൾഡോയും ഉൾപ്പെടുന്ന ബ്രസീൽ ലെജൻസും IM വിജയൻ നയിക്കുന്ന ഇന്ത്യ ഓൾസ്റ്റാർസ് ടീമും തമ്മിൽ കൊച്ചിയിൽ നടന്ന പ്രദർശന മത്സരത്തിൽ ബ്രസീൽ വിജയം നേടി. ഇന്ത്യക്കെതിരെ 4-3 ബ്രസീലിന്റെ വിജയം. ഹാട്രിക് നേടിയ ഫെർണാൻഡീഞ്ഞോയുടെയും 1 ഇതിഹാസ താരം റൊണാൾഡീഞ്ഞോയുടെയും മികവിലായിരുന്നു ബ്രസീലിന്റെ ജയം. ഇന്ത്യക്കായി മലയാളി താരം CK വിനീത് 2 അഷിം ബിശ്വാസ് 1 നേടി. 1 പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബ്രസീലിന്റെ തിരിച്ചുവരവ്. ഇരു ടീമുകളും തമ്മിലുള്ള റിട്ടേൺ ഓഫ് ദ ടൈറ്റൻസ് പ്രദർശന മത്സര പരമ്പരയിലെ 2 മത്സരമായിരുന്നു ഇത്. ചെന്നൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്രസീൽ 2-1 ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 23 ബ്രസീൽ ലെജൻസ് ഇന്ത്യ ഓൾസ്റ്റേഴ്സ് ഫുട്ബോൾ മത്സരം നടന്നത്. ബ്രസീൽ ഫുട്ബോൾ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമായി നടത്തുന്ന പ്രദർശന മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ബൈക്ക് റാലി ആലുവയിൽ വ്യവസായി ബോബി ചെമ്മണൂർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണയേകിയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നെറ്റോ ബാബു, ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ CK വിനീത്, മുഹമ്മദ് റാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 500 പേർ പങ്കെടുത്ത റാലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിച്ചു. ബൈക്ക് റാലിയിൽ പങ്കെടുത്തവർക്ക് ഫുട്ബോൾ മത്സരത്തിന്റെ സൌജന്യ ടിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജലഗതാഗത വകുപ്പ് നടത്തിയിരുന്ന ബോട്ട് സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതോടെ ഫോർട്ട് കൊച്ചിയിൽ 100 യാത്രക്കാരാണ് ദുരിതത്തിലായത്. വർഷങ്ങൾക്ക് മുൻപ് ദിവസം 60 ട്രിപ്പുകളാണ് ഈ റൂട്ടിലുണ്ടായിരുന്നത്. 4 ബോട്ടുകൾ ഇവിടേക്ക് മാത്രം സർവീസ് നടത്തിയിരുന്നു. ഇതുകൂടാതെ വൈപ്പിനിലേക്കുള്ള ബോട്ടുകളും ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു. 2 ട്രിപ്പുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചതായി യാത്രക്കാർ പരാതിപ്പെടുന്നു. ഇപ്പോൾ ആകെ ട്രിപ്പുകൾ 25 താഴെ മാത്രമാണ്. നേരത്തെ ഓരോ 15 കൂടുമ്പോഴും ബോട്ടുണ്ടായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി 1000 സാധാരണക്കാരാണ് ബോട്ടുകളെ ആശ്രയിച്ചു വരുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ നഗരത്തിലെത്താമെന്നതാണ് ബോട്ട് സർവീസിന്റെ പ്രത്യേകത. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോഴും യാത്രാകൂലി വെറും 6 മാത്രമാണ്. ബസ് യാത്രയ്ക്ക് ചാർജ് 23 റോഡ് മാർഗമാണ് യാത്രയെങ്കിൽ നഗരത്തിലെത്താൻ 1 വേണം. ബോട്ടിന്റെ യാത്രാ സമയം വെറും 20 ന്യായമായ രീതിയിൽ ബോട്ട് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് യാത്രക്കാർക്ക് എതിർപ്പില്ലെന്നും അത് ചെയ്യാതിരുന്നത് അധികൃതരുടെ പിടിപ്പുകേടാണെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സർവീസ് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ കൊച്ചി പാസഞ്ചേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം നിർമ്മിക്കുന്ന പുതിയ വാട്ടർ മെട്രോ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഹൈക്കോടതി ടെർമിനൽ കഴിഞ്ഞാൽ വാട്ടർ മെട്രോ ശൃംഖലയിലെ ഏറ്റവും വലിയ ടെർമിനലാണിത്. 32 ചെലവ് വരുന്ന ടെർമിനൽ 1 പൂർത്തിയാകും. പരമ്പരാഗത കേരളീയ വാസ്തുശില്പ രീതിയിലായിരിക്കും രൂപകൽപ്പന. ഓരോ നിലയിലും 9000 വീതം 2 18000 വിസ്തീർണം. കെട്ടിടത്തിന്റെ 1 പൂർണ്ണമായും വാണിജ്യ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കും. 45 ആഴത്തിൽ 600 വ്യാസമുള്ള ആകെ 72 പൈലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കൂൾ ഹോം ബിൽഡേഴ്സാണ് നിർമ്മാണം നടത്തുന്നത്. കിറ്റ്കോയാണ് ഡിസൈൻ കൺസൾട്ടന്റ്. ടെർമിനൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി എന്നിവിടങ്ങളിലേക്ക് എറണാകുളം ടെർമിനലിൽ നിന്ന് നേരിട്ട് സർവീസ് നടത്താൻ കഴിയും. 2 ഫ്ലോട്ടിംഗ് ജെട്ടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബോട്ടുകൾക്കുള്ള ചാർജിംഗ് പോയിന്റുകൾ, ഫ്യൂവലിംഗ് സ്റ്റേഷൻ എന്നിവ ഇവിടെ സജ്ജീകരിക്കും. പുതിയ ബോട്ടുകളുടെ ആവശ്യകത മുൻനിർത്തി 15 ബോട്ടുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നീണ്ട 11 വിശ്വസ്തവും സ്തുത്യർഹവുമായ സേവനത്തിന് ശേഷം കൊച്ചി സിറ്റി പോലീസിലെ സ്നിഫർ ഡോഗ് ലേഖ ഔദ്യോഗികമായി വിരമിച്ചു. പ്രായാധിക്യത്തെ തുടർന്ന് ഹിൽപാലസിലെ K9 ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിച്ച ബോബി എന്ന് വിളിപ്പേരുള്ള ലേഖയ്ക്ക് സ്നേഹാദരങ്ങളോടെയാണ് യാത്രാമംഗളങ്ങൾ നേർന്നത്. തൃശൂർ കേരള പോലീസ് അക്കാദമിയിലെ നായ്ക്കൾക്കായുള്ള വിശ്രമ കേന്ദ്രമായ വിശ്രാന്തിയിലാണ് ഇനി ലേഖയുടെ വിശ്രമ ജീവിതം. ഞായറാഴ്ച ലേഖയെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. VVIPകളുടെ സുരക്ഷാ പരിശോധനകളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ വിഭാഗത്തിൽപ്പെട്ട ലാബ്രഡോർ ഇനം നായയാണ് ലേഖ. എറണാകുളത്തും സമീപ ജില്ലകളിലുമായി നടന്ന നിരവധി ബോംബ് പരിശോധനകളിലും മറ്റ് സുരക്ഷാ ദൌത്യങ്ങളിലും ലേഖയുടെ സേവനം ശ്രദ്ധേയമായിരുന്നു. 3 പ്രായമുള്ളപ്പോഴാണ് വൈറ്റില സ്വദേശിയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗമാകുന്നത്. ഹിൽപാലസിൽ K9 ഡോഗ് സ്ക്വാഡിൽ ക്യാമ്പിൽ നടന്ന വിരമിക്കൽ ചടങ്ങിൽ കൊച്ചി സിറ്റി DHQ കമാൻഡന്റ് V സുരേഷ് ബാബു ലേഖയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. K9 ഡോഗ് സ്ക്വാഡിലെ സഹപ്രവർത്തകരായ മറ്റ് സേനാ നായകൾ ലേഖയ്ക്ക് ഔദ്യോഗിക സല്യൂട്ട് നൽകി.
ബ്രസീലിലെ ചൂരമീനിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ

ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI വ്യക്തമാക്കി. ഇന്ത്യൻ തീരങ്ങളിലെ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRI ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. കടലിലെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, മറ്റ് ജീവികളുടെ സാന്നിധ്യം എന്നിവയെ ആശ്രയിച്ചാണ് ഓരോ പ്രദേശത്തെയും മത്സ്യങ്ങളിൽ പരാദ ജീവികളുടെ സാന്നിധ്യം കാണുന്നത്. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRI അറിയിച്ചു. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ 5.0 ക്യാമ്പയിന്റെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നേതൃത്വം നൽകുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തുടർച്ചയായ 5 വർഷമാണ് തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ എം ജുനൈദ് ബുഷിരി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷിയാസ് MLA മുഖ്യ അതിഥിയായി.

0: റേഡിയോ കൊച്ചു 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

കൗതുകവും കുസൃതിയും ഒക്കെ ഉണർത്തി നാട്ടുപാതകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ സ്ഥിരമായി കണ്ടുവരാറുള്ളതായിരുന്നു അപ്പൂപ്പൻ താടികളെ. ആകാശത്തിലൂടെ സ്വതന്ത്രമായി അലയുന്ന അപ്പൂപ്പൻ താടികളെ പോലെ ആയിരിക്കാം ഒരുപക്ഷെ കുഞ്ഞു മനസ്സുകളും. കാക്കോത്തിക്കാവും ഗ്രാമവും അപ്പൂപ്പൻ താടികളെ കൗതുകത്തോടെ ഊതിപ്പറപ്പിക്കുന്ന കുട്ടികളും. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആ ഗ്രാമത്തിൽ വത്സലയും അവളുടെ എല്ലാമെല്ലാമായ വാവച്ചിയുമുണ്ട്. അവർ ഒരുമിച്ച് കളിച്ചു നടക്കാറുള്ള കുന്നിൻ ചെരുവുകളും

0: കുറച്ച് വെള്ളം കുടിക്കാൻ.
1: അച്ഛാ വെള്ളം ചേക്കണു.
2: ആരാ മോളെ?
1: ധർമ്മക്കാരനാ.
2: എടുത്തു കൊടുക്ക്.
1: തരാട്ടോ. വാവ കാന്റീൻകാരിലേക്ക് വരണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം.

0: Pavé. Pavé. Pavé. Pavé. Pavé. Pavé. Acha. Acha de Pavé kaana illa. Pavé. Pavé. Pavé.
1: Enda mole?
0: Acha Pavé kaana illa. Pavé.
1: Mole.
2: വർഷങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. കണക്ക് ഒരു പഠന വിഷയമായി തുടരുന്നിടത്തോളം കാലം കുട്ടികൾക്കും അതൊരു വിഷയം തന്നെയാണ്. ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന മുരളിക്കും കൂട്ടർക്കും കണക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്. കാലൻമത്തായി എന്ന് അവർ വിളിക്കുന്ന അവരുടെ കണക്കുമാഷിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കാക്കോത്തിക്കാവിൽ ചെന്ന് കാക്കോത്തിക്ക് കല്ലുകെട്ടുക എന്നതാണ്.
3: ഞാൻ കാക്കോത്തിക്ക് കല്ലുകെട്ടും.
4: എന്താ ഈ കാക്കോത്തിക്ക് കല്ലുകെട്ടെന്ന് വെച്ചാ?
0: കാക്കോത്തിക്ക് കല്ലുകെട്ടി മന്ത്രം ചൊല്ലിയ എന്താഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ.

0: കൊഞ്ഞു വെക്കാം, മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം, ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ, ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഇനി കാലം മൊത്തായിക്ക് ഞാൻ തല്ലാൻ കിട്ടില്ല, നോക്കൂ പട ജോണി നമുക്ക് പോവാം.
1: എന്തായാലും അന്ന് മുരളിക്ക് തല്ലു കിട്ടിയില്ല. കുഞ്ഞു മനസ്സുകളിൽ കാക്കോത്തിയുടെ ശക്തിയിലുള്ള വിശ്വാസം ഒന്നുകൂടി അടിയുറച്ചു.
2: കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ.
0: ആരാ മുഖ്യമേ കാക്കോത്തി?
2: അതോ, അത് വലിയൊരു കഥയാ. കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്തി സുഭദ്ര. ഏഴഴക് എണ്ണക്കറപ്പ് ദൈവളെ പോലെ. ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്തി സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പെടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കഷ്ണലൻ ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്തി സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. കൊതിക്ക മലക്കണവന്മാരുടെ കൊതിക ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ഡിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ മിടുമിടുക്കൻ കണ്ടാലോ കാമദേവൻ ദൈവൻ തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, പത്താം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങനെ നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയിൽ അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ? ആറുമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലിന് ഇളനീലാനും കുറെ ചട്ടന്തികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട് ഇളനീലാനും ചട്ടന്തികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചലത്തി അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചത്. ഒരു വിടവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേരെ എവിടെ നിന്നെന്നറിഞ്ഞില്ല സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവരിങ്ങും കയ്യിലെടുത്ത് വട്ടം ചൊരറ്റി ഒറ്റയടി ഇളനീലാന്റെ തലയ്ക്ക്. ഇളനീലാൻ പടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിൽ കുടിയേറി. അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോത്തി കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തുകാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ച് പ്രാർത്ഥിച്ചോളൂ, എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും.
1: കാക്കോത്തിയും കാക്കോത്തിയുടെ ഐതിഹ്യവും മുത്തിയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ തലമുറകൾ താണ്ടുന്നത്. നല്ല കഴിവും സാമർത്ഥ്യവും ഉള്ള കുട്ടിയാണ് മുരളിയെങ്കിലും അവന്റെ വീട്ടിലെ സാഹചര്യം തീരെ മോശമായിരുന്നു. അവനെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ചിന്തയും അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കണക്കുമാഷിനു പകരം പുതുതായി വന്ന വത്സല ടീച്ചറെ കുട്ടികൾക്ക് നന്നേ പിടിച്ചു. അധികം ശാസിക്കാത്ത ചിരിച്ചുകൊണ്ട് അനുകമ്പയോടെ മാത്രം പെരുമാറുന്ന വത്സല ടീച്ചർ.

0: മുരളിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ വത്സല ടീച്ചർക്ക് അവനോട് സഹതാപം തോന്നി.
1: മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ, മുരളി പാവോ. മുരളിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, കാളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും, എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ.
0: ആരോരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത മുരളിയെ ഏറ്റെടുത്താലോ എന്ന് വരെ വത്സല ആലോചിച്ചു. സഹപാഠിയുമായുള്ള തല്ലുപിടുത്തത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മുരളിക്ക് അപ്പോഴേക്കും ജീവിതം തന്നെ മടുത്തിരുന്നു. അവൻ കാക്കോത്തിക്കാവിനടുത്തിരുന്ന് കരഞ്ഞുപോയി. അവിടെ വെച്ച് അവനൊരു പാട്ട് കേൾക്കുന്നു. കാക്കോത്തിയുടേതായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ആ കാവിനുള്ളിലേക്ക് അവൻ നടന്നടുത്തു. അപ്പോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടുന്ന ഒരു നാടോടി പെണ്ണിനെ അവൻ കണ്ടുമുട്ടി. അന്ന് അവൻ പേടിച്ച് തിരിച്ചോടിപ്പോയെങ്കിലും വളർത്തച്ഛന്റെയും അമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ പഠിത്തവും വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ആ കാവിനുള്ളിലേക്കു തന്നെ അവൻ ഓടിക്കയറി. അവന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ടാകണം നാടോടി കൂട്ടത്തിന്റെ തലവൻ അവനെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടി. പാടാനും ആടാനുമുള്ള അവന്റെ കഴിവ് നാടോടി കൂട്ടത്തെ വിസ്മയത്തിലാഴ്ത്തു. അങ്ങനെ നാടോടി കൂട്ടത്തിൽ എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടതായി മാറും. പാട്ടുപാടുന്ന നാടോടി പെൺകുട്ടിയെ അവൻ കാക്കോത്തി എന്ന് വിളിച്ചു. ഒരനിയനെ പോലെ മുരളിയെ സ്നേഹിക്കാൻ അവൾക്കും പതിയെ പതിയെ കഴിഞ്ഞു. അവനും ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ ആദ്യമായി നാം വിട്ടു. മുരളിയുടെ തുടർച്ചയായുള്ള അവധിയുടെ കാരണം അന്വേഷിച്ചറിഞ്ഞ വത്സലയ്ക്ക് സങ്കടമായി. എന്നാൽ കാക്കോത്തിയുമൊത്ത് പുതിയ ജീവിതം ആഘോഷമാക്കുകയായിരുന്നു മുരളി. അവന് അതുമാത്രം മതിയായിരുന്നു. നിനച്ചിരിക്കാത്ത നേരത്ത് തങ്ങളെ വിട്ടുപിരിഞ്ഞ വാവാച്ചിയോർത്ത് ഇന്നും വത്സലയും അച്ഛനും ദുഃഖത്തിലാണ്. മുരളി കൂടി തന്നെ വിട്ടുപിരിഞ്ഞുവെന്ന ചിന്തയിൽ ആ സങ്കടം അവൾ അച്ഛനോടായി പങ്കുവച്ചു.
2: ആ മുരളിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു.
3: നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി.
2: അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും കണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോഴാ

0: അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരണില്ല.
1: അതിന് അവനെ ആരും പിടിച്ചുകൊണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷെ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേറ്റാം. പോരെ മോളെ.
0: വേണ്ട അച്ഛാ, അച്ഛൻ ബെത്തപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
1: എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ.
0: തുടങ്ങി, അച്ഛൻ പോയി കിടന്നേ.
2: ഇപ്പറത്താണെങ്കിലോ കാക്കോത്തിയുമായി കല്ലുകൊത്താൻ കൂടിയിരിക്കുകയാണ് മുരളിയും. കല്ലുകൊത്താൻ പോകുന്നതിനിടയിൽ ചില്ലറ തമാശകളൊക്കെ ഒപ്പിക്കാനും അവർ മടിക്കാറില്ല. മുരളിയുടെ പഴയ കണക്കുമാഷ് മത്തായിയെ കണ്ടപ്പോൾ ഒന്ന് കളിയാക്കാതെ വിടുന്നത് എങ്ങനെയാണ്

0: കണ്ടോ?
1: കല്ല് കല്ല്. സാറ് നിന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യില് കല്ല് കൊത്താനുണ്ടെന്ന്.
2: നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ.
1: വിളിക്കണോ?
2: വിളിക്ക്.
1: കല്ല് കൊത്താനുണ്ടോ? കല്ല്.
2: ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം.
1: വിളിക്കാം. കാലമത്തായുണ്ടോ? കാലൻ.
0: എന്നാ സാറേ കല്ല് കൊത്താനുണ്ടോ?
2: ഒരു കല്ല് കൊത്തിയാ നിനക്കെത്ര കിട്ടാം?
0: 50 പൈസ കിട്ടും.
2: ഇന്ന് നിനക്കെത്ര കൊത്താം?
0: 3

0: എന്നാലിന്ന് കൊത്തണ്ട, മേല് ഈ വഴിക്ക് വരണ്ട, വിളിച്ചു കൂവാതെ നടക്കണം. ഏ ഓ
1: മുരളിയെ അന്വേഷിച്ച് വത്സല ടീച്ചറും കൂട്ടുകാരും നടക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. മുരളിയുടെ വീട്ടിലും കാക്കോത്തിക്കാവിലുമൊക്കെ പോയെങ്കിലും എവിടെയും മുരളിയെ മാത്രം കണ്ടില്ല. വളർന്നു വലുതായ കാക്കോത്തിയെ കാണുമ്പോൾ നാടോടി മൂപ്പൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് അവൾ അയാളുടെ കയ്യിലേക്ക് വന്ന സന്ദർഭത്തെക്കുറിച്ച്. പൂവാച്ചു എന്ന് വിളിപ്പേരുള്ള യാചകവേഷം കെട്ടിയ തട്ടിപ്പുകാരന്റെ കയ്യിലാണ് ഒരു സുന്ദരി കുഞ്ഞു കുട്ടിയെ മൂപ്പൻ കാണുന്നത്. അവളെ അയാൾ ഉപദ്രവിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ബലപ്രയോഗത്തിലൂടെ മൂപ്പൻ അവളെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്തി. അന്നു മുതൽ അവൾ ഒരു മകളെ പോലെ അയാളുടെ കൂടെയുണ്ട്. അവൾ അയാളെ വിളിക്കുന്നതും അപ്പ എന്നാണ്. പക്ഷെ പൂവാച്ചു ഇന്നും അവളെ പിന്തുടരുന്നുണ്ട്. കുഞ്ഞുകുട്ടി പിണക്കത്തിനും ഇണക്കത്തിനുമൊക്കെ ഇടയിലൂടെ മുരളിയും കാക്കോത്തിയും ദിവസങ്ങൾ തള്ളി നീക്കി. പറന്നു വന്ന അപ്പുപ്പൻ താടികളിൽ ഒരെണ്ണം മുരളി തന്റെ പ്രിയപ്പെട്ട കാക്കോത്തിക്ക് സമ്മാനിച്ചു. അവളത് കുസൃതി നിറഞ്ഞ ചിരിയോടുകൂടി ദൂരേക്ക് പറത്തിവിട്ടു. മറ്റൊരറ്റത്ത് നിന്ന് പറന്നു വരുന്ന അപ്പുപ്പൻ താടിയെ കൈനീട്ടി വത്സല ടീച്ചർ പിടിച്ചു. ദേശങ്ങളെയും മനുഷ്യരെയും ബന്ധങ്ങളെയും കോർത്തിണക്കുന്ന അപ്പുപ്പൻ താടികൾ കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി മാറുകയാണ് കഥയിലുടനീളം. കാക്കോത്തിയോടൊത്തുള്ള ഓരോ ദിവസവും മുരളിക്ക് ഓരോ ജന്മം പോലെയായിരുന്നു. ചിലപ്പോൾ അവർ കല്ലുകൊത്തുകാരായിരിക്കാം, ചിലപ്പോൾ പക്ഷിശാസ്ത്രക്കാരും. ഒരിക്കൽ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പൊതി തട്ടിപ്പറിച്ച കാക്കോത്തിയെയും മുരളിയെയും നാട്ടുകാർ പിന്തുടർന്നു. ഓടുന്നതിനിടയിൽ വയലിന്റെ വരമ്പത്ത് വെച്ച് വത്സല ടീച്ചർ മുരളിയെ കണ്ടു. കയ്യോടെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
2: ഇവരെ അഭിവൃദ്ധി ചേർക്കാൻ കക്ക നടക്കായിരുന്നു. എടാ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ സ്ഥിതി? സത്യം പറയണം, നിനക്ക് വിശന്നിട്ടാണോ കേട്ടത്? പറടാ, ചോദിച്ചു കേട്ടില്ലേ?
3: എന്താ വത്സല ഇത്? നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി, ഇങ്ങ് വാ. ആ ഓനിങ്ങ് വാ.
2: ചെല്ലമ്മൂട്ട്.
3: ചേ, കരയാതെ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ.
2: നിപ്പണ്ടില്ലേ അഹങ്കാരം, അഹങ്കാരം.
3: വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ? ടീച്ചർ വഴക്കു പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാം. മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെയും കൂടെ അലയുവാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമം വരെ എന്നറിയാമോ നിനക്ക്? ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏ, കരയാതെ, കണ്ണു തുടക്കി. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഊന്നാൻ പോകുമ്പോൾ രണ്ടര ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവും ഒക്കെ. പഠിപ്പ് മാത്രം കളയരു കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും ഇതുവരെ ഞാൻ കേസ് കൊടുക്കും.
2: കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെയും നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരി, ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരുപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ. ഞാൻ നിന്റെ ടീച്ചറല്ലേ, എന്തിനാ പിന്നെയും കരയുന്നത്?
4: എനിക്ക് ഞാൻ വീട്ടിൽ പോകണ്ട. ഞാൻ പോവില്ല ഒരിക്കലും.

0: ആ ശരി ശരി, നീ കഴിക്ക്, ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൊടുത്തി പോവില്ലെന്ന്. സത്യം ചെയ്യ, നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ്. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടി പോവും. കഴിക്ക്.
1: മിടുക്കനായ മുരളിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയതിന്റെ സന്തോഷത്തിൽ വത്സല ടീച്ചർ സുഖമായി ഉറങ്ങി. എന്നാൽ മറ്റൊരിടത്ത് കാക്കോത്തിക്ക് ഉണ്ണാനോ ഉറങ്ങാനോ കഴിഞ്ഞില്ല. അവളെ സമാധാനിപ്പിക്കാൻ കഴിയാതെ മൂപ്പനും വിഷമിച്ചു. ഒരു ദിവസം റോഡിലൂടെ അലക്ഷ്യമായി നടന്നു നീങ്ങിയ കാക്കോത്തിയെ പൂവാച്ചു കണ്ടു. അവളെ പിടികൂടാനുള്ള അയാളുടെ ശ്രമങ്ങൾ വീണ്ടും തുടങ്ങി. മറ്റൊരിടത്ത് ഗ്രാമത്തിലെ അമ്പലത്തിൽ വത്സല അന്നദാനം നടത്തുകയായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുരളിയോടായി അവർ തന്റെ വാവാച്ചിയെ കുറിച്ച് പറഞ്ഞു.
0: ചിങ്ങത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ഇന്ന് വാവച്ചിയുടെ പിറന്നാളാ.
2: ആരുടെ?
0: എന്റെ അനിയത്തിയുടെ.
2: ഈച്ചക്ക് അനിയത്തിയുണ്ടോ? എവിടെ?
0: എവിടെയോ അറിയില്ല. അവളെ ആരെങ്കിലും ഊട്ടുന്നുണ്ടെങ്കിൽ, അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്ന എന്റെ അച്ഛന്റെയും വിശ്വാസം. ആ കടം തീർക്കുക, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം.

0: മുരളിയും അമ്പലത്തിൽ നിന്നിറങ്ങിയ അതേ നിമിഷത്ത് തന്നെ കാക്കോത്തി ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും അറിയാതെ കാക്കോത്തിയും എല്ലാവരുടെയും കൂടെ ഇരുന്ന് സദ്യയുണ്ടു. ഇന്നും വത്സലയ്ക്ക് തൻ്റെ വാവാച്ചി ഒരു കുഞ്ഞാണ്. അവർ ഒരുമിച്ച് പാടിയ കണ്ണാന്തുമ്പി എന്ന പാട്ട് ഇപ്പോഴും വത്സലയുടെ ചുണ്ടിൽ നിന്നും മാഞ്ഞിട്ടില്ല. മുരളി വത്സലയ്ക്ക് അപ്പോഴേക്കും സ്വന്തം മകനെ പോലെ പ്രിയങ്കരനായി മാറിയിട്ടുണ്ടായിരുന്നു. പുതിയ യൂണിഫോമും പുസ്തകം വാങ്ങിക്കാനുള്ള കാശും മുരളിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. രണ്ടാമതായി അധ്യയനം ആരംഭിക്കാൻ പോകുന്ന മുരളിയെ അവർ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പുസ്തകം വാങ്ങിക്കാനായി കടയിൽ നിന്ന മുരളിയെ കാക്കോത്തി വീണ്ടും കണ്ടുമുട്ടി.
1: മുരളി, കാക്കോത്തി, മുരളി, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിന്ന് അറിയാമോ? വാ എന്റെ
2: കാക്കോത്തി, ഞാൻ എന്റെ പുസ്തകം പറയാനല്ല പറഞ്ഞു. നിക്കു കാക്കോത്തി, ഞാൻ പറയട്ടെ. ടീച്ചർ അനുഷിങ് കാക്കോത്തി.
1: ഏത് ടീച്ചറെ? ഡാ, നിനക്ക് ആരെയും ഉടുപ്പൊക്കെ മേടിച്ചു തന്നെ?
2: കാക്കോത്തി, എന്റെ സ്കൂളിൽ പോണം.
1: നീ എവിടെയും പോണ്ട, എന്നെ വിട്ട് എവിടെയും പോണ്ട, വാ.
3: ചെക്കനെ കൊണ്ടല്ലേ പെണ്ണു വരുന്നത്?
1: തേണ്ടപ്പോ മുരളി,
4: നീ എവിടെ പോയിരുന്നു ചെറുക്ക?
2: എന്നെ ടീച്ചർ കൊണ്ടുപോയതോ?
4: മോൻ പോയത് പിന്നെ ഇവിടെ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ?
3: നീ ഈ കൂട്ടം വിട്ട് എവിടേക്കും പോണ്ടട ചെക്ക. നിനക്കിവിടെ എന്തൊരു കുറവ്?
1: ഇല്ല, ഇവൻ പോവില്ല, നമ്മളെ വിട്ട് പോവില്ല, ഞാൻ വിടില്ല.
2: ഞാൻ പോയി ടീച്ചറോട് പറഞ്ഞുവരാം.
1: വേണ്ട, നീ എങ്ങും പോണ്ട, എന്നെ വിട്ട് പോവില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ, എന്നെ കൊണ്ട് സത്യം ചെയ്.
2: സത്യം, കാക്കോത്തി വിട്ട് ഞാൻ എങ്ങും പോവില്ല.
0: ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾ മുരളിയെ അപ്പോഴേക്കും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. തന്നെക്കാളേറെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത വത്സല ടീച്ചറെ പിരിയണമെന്ന് മുരളിക്കില്ല. പക്ഷേ കാക്കോത്തിയുടെ കണ്ണുനീരും പരിഭവവും കണ്ടില്ല എന്ന് വെക്കാനും അവനാവില്ല. അങ്ങനെ അവൻ വീണ്ടും നാടോടികളുടെ കൂടെ കൂടി. മുരളി തിരിച്ചു വന്ന സന്തോഷത്തിൽ ആടിയും പാടിയും ആ രാത്രി എല്ലാവരും ആസ്വദിച്ചു. എന്നാൽ ആ രാത്രി തന്നെ പോലീസ് നാടോടി കൂട്ടത്തെ വളഞ്ഞു. ഒളിച്ചിരുന്നതുകൊണ്ട് കാക്കോത്തിയെയും മുരളിയെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി. വത്സല ടീച്ചറുടെ അരികിലേക്ക് തിരിച്ചു പോവുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ മുരളി കാക്കോത്തിയെയും കൂട്ടി വത്സല ടീച്ചറുടെ പടി കടന്ന്

അകത്ത് കയറി. അകത്ത് വീടിനുള്ളിൽ മുരളിക്കായി വത്സല ടീച്ചർ വിളിക്കാത്ത ദൈവങ്ങൾ ബാക്കിയുണ്ടായിരുന്നില്ല. അവനെ കണ്ടതും സന്തോഷവും സങ്കടവും ദേഷ്യവുമെല്ലാം ഒരുമിച്ച് വത്സലയിലേക്ക് അലയടിച്ചു വന്നു. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്ന കാക്കോത്തിക്ക് അവിടമെല്ലാം വല്ലാതെ പരിചിതമായി തോന്നി. മുറ്റത്തെ മണ്ണും അത് ചെന്നവസാനിക്കുന്ന

0: കോത്തി അറിയാതെ കരഞ്ഞുപോയി. അതെ, അവിചാരിതമെങ്കിലും അവൾ എത്തേണ്ട വീട്ടുമുറ്റത്തു തന്നെ കാലം അവളെ കൊണ്ടുചെന്നെത്തിച്ചു. വർഷങ്ങൾക്കിപ്പുറവും ചേച്ചിയെയും അച്ഛനെയും തിരിച്ചറിയാനും ആദ്യമായി അവർക്കു വേണ്ടി ഒരിറ്റു കണ്ണുനീർ പൊഴിക്കാനും അവൾക്കായി. ബാല്യത്തിലെ നിറമങ്ങാത്ത ഓർമ്മകളെല്ലാം അവളിലേക്ക് ഒന്നൊന്നായി അലയടിച്ചു ചേർന്നു. ഒരുമിച്ചു കളിച്ചതും കഴിച്ചതും പഠിച്ചതും എല്ലാം. കൂട്ടത്തിൽ അവളെ അവിടെ നിന്ന് പറിച്ചെടുത്ത പൂവാച്ചുവിനെയും. ഭയവും നിസ്സഹായതയും അവളെ പിടിച്ചു കുലുക്കി. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ അവൾ ഓടിയെടുത്തു. എന്നാൽ അവിടെയും പൂവാച്ചു അവളെ വിട്ടില്ല. ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ ഐതിഹ്യത്തിലെ കാക്കൂത്തിയെ പോലെ തന്നെ സ്വയരക്ഷയ്ക്കായി അവളും കൊന്നു. നിറച്ചാർത്താകേണ്ടിയിരുന്ന അവളുടെ ജീവിതത്തെ പറിച്ചെറിഞ്ഞ് പൂവാച്ചുവിനെ. അപ്പോഴേക്കും മുരളിയും വത്സലയും അച്ഛനുമെല്ലാം അവിടെ എത്തിയിരുന്നു. മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന കാക്കൂത്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കരഞ്ഞുകൊണ്ട് അവൾ വത്സലയെ വിളിച്ചു. വർഷങ്ങളായി വത്സല കേൾക്കാൻ കാതോർത്തിരുന്ന ആ വാചകം, ചേച്ചി എന്നത്.
1: ബാബേ

0: ബന്ധങ്ങളുടെ കടലാഴം വരച്ചുകാട്ടിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ അവസാനിക്കുന്നത് ഹൃദ്യമായ കൂടിച്ചേരലുകളിലൂടെയാണ്. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. അതുകൊണ്ടുതന്നെ ഈ ഒത്തുചേരൽ കാലം കരുതി വെച്ച കാവ്യനീതിയാണ്. ഗ്രാമീണ ഭംഗിയും കുട്ടിക്കഥകളും കലർപ്പില്ലാത്ത സ്നേഹവും ഫാസിൽ എഴുതി കമൽ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലകൊള്ളാൻ കാരണങ്ങൾ പലതാണ്. നാടോടിക്കൂട്ടരുടെ വേറിട്ട ജീവിതവും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധവുമൊക്കെ ചിത്രം മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയ കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനം ഇന്നും മലയാളികൾക്ക് വാത്സല്യത്തിന്റെയും വിരഹത്തിന്റെയും പാട്ടാണ്. കാക്കോത്തി എന്ന നാടോടി പെണ്ണായി വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച രേവതിക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. വത്സല ടീച്ചറായി അംബികയും മുരളിയായി കിരൺ വർഗീസുമാണ് അണിനിരന്നത്. ഒരപ്പൂപ്പൻ താടിയെപ്പോലെ സ്നേഹത്തിന്റെ പ്രതീകമായി എല്ലാത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ലളിതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.